അല്ലല്ല നിസാരാ കോശം. ഓ സാരി സംഘത്ത് ഓദ്ര വേക്കാനുള്ള ആപ്യോ ഡബ് ജോർ ചോദിച്ചത് സുട്ടാനുള്ള ആപ്യോത്തെ ഏ ബേന്തിയാ പ്രവാണോണ ജി. വാഹിഗുരു ജി കാ ഖാലസ, വാഹിഗുരു ജി കി ഫത്തേ.